ചിങ്ങനരക്ലി തമോയിന മിപ്പൈരക്ലി പുപ്നിങ്സു മങ്ഫാവുന്നതന കായ്ക്കി ഗ്രതറ നങ് ഐകി മംഗ്ലാൻസി അഹെൻബത തീവ തൈവംഗി തം തീരവ ചട്നബിന മമി ശാമഹലക്ലി ഐകി മംഗ്ലാൻ.

യേശുദാസ് അമദി ഹേമലത ഹേമലത നി പുനസപ്നബ ഗീത മതാവിരി ലാന്തോക്ചരിവ ഗീത കി അരുബ കുദോൽ താവിരസേ.